0: ആരെങ്കിലും ഈ താമത്തക്കും സലാമെ വാണി കൊന്തുവാകും മാസി ആരും തൂക്കുന്നാണി കൊങ് ഇറക്കും
1: ഗരൈക്കം ഫദ ഉദരിസ്തക്കും ഹുവയെ ഫെണി മഹിഫി മേദലുലാതും ഹുവ ഫെണി മീദക്കെങ് എദിമാവാ
2: ಇಶಾನ್ಗೆ ಮಿಹಿದ್ದತಿ ಫಿಕುರುತಕುನ್ ಸಲಾಮೆ ಪುಮಂಗ್ ಏನಾ ಕುರಿ ದತುರು ಎ ದತುರುಗೆ ತೆರೆಂ ಏನಾ ಕುರಿ ತಜುರಿಬ
3: ಫಿಕುರುತಕುಗೆ ಕಸ್ತು
2: ಮಿನಿಮಂದುವಹುಗೆ ಮೆಂದುರು ಫಹು ದೇ ಜಹಾರು ನುವದಿಹೇಕೆ ಮೆಗಾಹರ್ಟ್ಸ್ ದಿವೆಹಿ ಎಫ್ಎಂ